0: സാക്രിഫൈസും ചാപ്പിള്. എന്നാ വെച്ചാൽ ചെറിയ ട്രിപ്പൊക്കെ ഞങ്ങൾക്ക് ഒത്തി പ്ലെൻ തേണുണ്ട്. അച്ഛൻ ഞങ്ങളുടെ ഗൈഡൻസിൻ അകത്ത്, ഞങ്ങളുടെ കോച്ചസ് ഗൈഡൻസിൻ്റെ അകത്ത് ഐ ഹാവ് പെർഫോംഡ് അൺടിൽ നൗ.
1: നിങ്ങളുടെ ജീവമന്ത്ര മുക്കാൽ ഭാഗത്തും ബരി ഓടത്തിലെ കളന്തിര.
0: അയ്യോ അതെല്ലാരും ഉണ്ടോ? എന്നെ വെച്ച് ഞാൻ സ്പോർട്സ് സ്റ്റാർട്ട് മാറിയത് 2002. അപ്പൊ ഞാൻ സെവൻ സ്റ്റാൻഡിൽ ഇഞ്ച് കോളേജ് ലൈഫ് ആണ്, ഒന്നുമില്ല. കോളേജ് പോപ്പിഞ്ച് 4 o'clock കോളേജ് അപ്പൊക്കെ ഗ്രൗണ്ട് പോപ്പിഞ്ച് വാപ്പസ് പോപ്പിഞ്ച് ബുദ്ധുവിഞ്ച് പുനോവോ ഓതോ അതേ ലൈഫ്. ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട് സർക്കിൾ ആണ്. ഇക്ക സ്പോർട്സിൽ ഓൺലി ഐ ഹാവ് ഫ്രണ്ട് സർക്കിൾ. കോളേജില് 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അച്ഛക്ക് നാട ഒരു കൂർഗി ഫ്രണ്ട് ഉണ്ട്, കാവ്യ സി പി ആണ് ഉണ്ട്. അവ ചെന്ന ഒമ്മത്ത് അക്ബർ ഇപ്പി ജയകണ്ടക്ക് ഗ്രീഷ്മ ചെന്ന. സോ 2-3 പീപ്പിൾ ഐ നോ ഹൂം ഐ ഇൻ കോൺടാക്ട് വെനെവർ ഐ വിൻ മെഡൽ. അങ്ങനെ അങ്ങ് കോൾ മാറിയത് വിഷ്മയുണ്ട് ഇപ്പൊ. സോ അങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ പറമേ പോപ്പതാണ്, ടൂർക്ക് പോപ്പത്. ഇതേ ടൂറിനാടാ കോമ്പറ്റീഷൻ പോപ്പതേ ടൂർ. സോ കോളേജ് ലൈഫെല്ലാം തുമ്പ മിസ് മാടിത്തോളൂ. ബട്ട് അതെല്ലാം അത് ഞങ്ങൾ കറന്റ് മെഡൽ പപ്പൊക്കെ മിഞ്ഞ

0: ഇൻ കോണ്ടാക്ട് വെനെവർ ഐ വിൻ മെഡൽ അങ്ങനെ കോൾ മാറിയത് വിഷ് മാഡ് ഇപ്പൊ. സോ അങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അടുക്ക പറമേ പോപ്പതാട് ടൂർക്ക് പോപ്പത ഇതേ ടൂർ നട കോമ്പറ്റീഷൻ പോപ്പതേ ടൂർ. സോ കോളേജ് ലൈഫ് എല്ലാം തുമ്പ മിസ് മാടിത്തോളൂ. ബട്ട് അതെല്ലാം അത് ഈ ഞങ്ങ കറന്റ് മെഡൽ പപ്പൊക്കെ പപ്പൊക്കെ മിഞ്ഞ ഇതെല്ലാം ഒന്നും ഇല്ല.
1: അച്ചക്കൊരു ഖുഷി അപ്പൊക്കെ എന്നാ കാരണം
0: അങ്ങനെ സ്പെസിഫൈഡ് സെലക്ട് പാടില്ല. ഞാൻ നാഷണൽസ് ഫസ്റ്റ് പോയത് 100-200 നട മെയിൻ ഇവന്റ് 100-200 ആയിട്ട്. സോ അപ്പൊ ഇങ്ങനെ ഞാൻ മംഗള സ്റ്റേഡിയംല് നട ദിനേശ് കുന്ദർ കോച്ച് അണിച്ച് ഇങ്ങനത്തെ 400 ഓട് പറഞ്ഞ ഒമ്മ ഓട്ട് ഓടി നോട്ട് നോട്ട് എന്താണ് ക്ലിക്ക് അപ്പൊ എന്താണ് ഉണ്ട് അപ്പൊ എല്ലാരും ആ ടൈമിൽ എല്ലാരും എല്ലാ ഇവന്റ് ട്രൈ മാറിഞ്ഞത്. സോ ഞാൻ മുമ്പത്തെ 400 ഓടണം ഫസ്റ്റ് 400 ഓടൊക്കെ ഞാൻ 59 seconds അങ്ങനെ ഓടൊക്കെ കോച്ച് അണിച്ച് പറഞ്ഞ നീ 400 ഓടലു കാമ്പാടുണ്ട് അതിന് 400 കഴിഞ്ഞ ചെന്നെ പ്രാക്ടീസ് മാടണം. സോ ആ ഇയറ് നാഷണൽസിൽ നിന്നാണ് ജൂനിയർ നാഷണൽ റെക്കോർഡ് മാടണം. സോ അങ്ങനെ ഞാൻ ക്ലിക്ക് ആണ് ഞാൻ നാഷണൽ ക്യാമ്പ് സെലക്ട് ആണ് ബീജിംഗ് ഒളിമ്പിക്സ് പോന്ന് അങ്ങനെ മെല്ലെ 18 years ഏജ് ഞാൻ ബീജിംഗ് ഒളിമ്പിക്സ് പോന്ന്. സോ അല്ലി ഫുൾ എല്ലാ ഇന്റർനാഷണൽ 2010 കോമൺവെൽത്ത് 11th ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 13th ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 14th ഏഷ്യൻ ഗെയിംസ് 15th വേൾഡ് ചാമ്പ്യൻഷിപ്പ് 16th ഒളിമ്പിക്സ് 17th ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 18th ഏഷ്യൻ ഗെയിംസ് 19th ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ അങ്ങനെ അങ്ങനെ പോയിട്ട് ഇക്ക നാന്ന് ഈ ഏഷ്യൻ ഗെയിംസിൽ ബന്ധത്തോളൂ.
1: നിങ്ങ 2014 ദാഖലെ മണ്ണതേ ഇക്കലോ അതേ സ്പീഡ് നിങ്ങടെ ദാഖലെ
0: ഇല്ല ഞാൻ 2014 ഏത് ടൈമിംഗ് ഓടിയുള്ളൂ ഇക്ക ആ 15 years പ്രീവിയസ് ടൈമിംഗ് ഇക്കസ് ഞാൻ അതേ ടൈമിംഗ് ഓടിയുള്ളൂ. അതെ എല്ലാരും ഉണ്ടെന്നുള്ളൂ നീ നിക്ക് സ്റ്റോപ്പ് മാടത്തെ ഇക്കോളോ കോച്ച് ഇക്ക ഉണ്ടോ നാക്ക് പോകുമ്പോ നീ ഏജിന്റെ ബാക്കി ഒന്ന് ഗാനം മാടത്തെ നീ ഇക്ക പീക്കിൽ ബന്ധനുള്ള ഏജ് നീന ഏജ് ഗാനനെ മാടത്തെ നീ നിക്ക 25 ഗാനം വേണ്ടി വരും ഒരു 2 years നീന 2 years മാട മതി നാക്കേതിട്ട് ഇക്ക പുതിയതായിട്ട് കോച്ച് വന്ന് തുമ്പ മോട്ടിവേറ്റ് മാണിപ്പ നീ ഏജ് നീ എന്നങ്ങ ഏജ് ഏജ് അണ്ണിപ്പ്യാ എന്നങ്ങനെ ഇന്ത്യൻസ് അങ്ങ് ഗാനം മാടത്തെ അങ്ങനെ അല്ല ഏജ് ആച്ചി ഏജ് ആച്ചിനുണ്ട് ഇസ് കോമൺ
1: മെഡൽ അക്ക നിങ്ങക്ക് ഇഞ്ചത്താ ഈ നെക്സ്റ്റ് എന്ത ബപ്പ
0: സാർ വിമൻ റിലേ ഞങ്ങൾക്ക് ഗോൾഡ് ബോർഡ് എന്നാ കാണിച്ചെങ്കിൽ ഞങ്ങൾ 2002-2018 കത്തന എല്ലാ ഏഷ്യൻ ഗെയിംസില് ഞങ്ങളുടെ വിമൻ ടീം ഗോൾഡ് ദാരു ഞങ്ങൾ ഡിഫൻഡിങ് ചാമ്പ്യൻസേ ആയി തിഞ്ചത്ത് ആച്ചി ലാസ്റ്റ് 2022 ഏഷ്യൻ ഗെയിംസില് ടീം സിൽവർ ആച്ചി. സോ ആദ്യം ഞങ്ങൾ മൈൻഡിൽ ഇഞ്ചത്ത് എന്നാച്ചി ഞങ്ങൾ ഈ കുറി ഗോൾഡ് ബന്തേ ബാറുണ്ടു അതിനെ മേലെ എന്താച്ചിക്ക ഓന്ത് ഗോൾഡും ഇഞ്ചിട്ടില്ല അത്ലറ്റിക്സില്. സോ തുമ്പ പ്രഷർ ഇഞ്ചത്ത് ഞങ്ങളുടെ ഈ ഇവന്റ് ചാൻസ് ഇഞ്ചത്ത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫുൾ ചാൻസ് ആണ് ഡിഫിക്കൽട്ട് ഇഞ്ചത്ത് ആച്ചെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ഇംപോസിബിൾ. സോ ഞങ്ങളുടെ അച്ഛൻ 4 മെമ്പേഴ്സ് കണ്ടിട്ട് ഗോൾഡ് ബന്തേ പറയുന്നുണ്ട് 2 ഡൈ സിറ്റുവേഷൻ ആണ്. സോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓടിച്ച് ആൻഡ് ഫൈനലി വി വൺ ഗോൾഡ്.
1: ലാസ്റ്റ് ഓടി ഇപ്പൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തായിഞ്ഞത്
0: ലാസ്റ്റില് എന്നു വെച്ചെങ്കിൽ ആ ബേരൻ്റെ മൂടി തുമ്പ സ്ട്രോങ് ഞങ്ങൾ കൊത്തിഞ്ചത്ത്. സോ ഞങ്ങൾക്ക് ഇച്ചക്ക് ഇഞ്ചേ ഞങ്ങൾക്ക് ഇച്ചക്ക് ലീഡ് അപ്പൊ ബേരൻ ടീം കുഞ്ഞു ചെന്ന ജാസ്തി ലീഡിൽ കൊടുക്കണുണ്ട് ജാസ്തി ലീഡിൽ കൊടുത്തെങ്കിൽ വിറ്റ ഓടുവാണ് കൊത്തിഞ്ചത്ത് ആച്ചെങ്കിൽ ലാസ്റ്റിൽ അവ കവർ മൈൻഡ് കവർ ചെയ്യുമ്പോ ഇപ്പൊക്കെ ഞങ്ങൾക്ക് പോടിയാച്ചി ആച്ചെങ്കിൽ ഞങ്ങൾക്ക് അത് ഹോപ്പിഞ്ഞത്ത് ഞങ്ങൾ ഗോൾഡ് വിൻ ആയിട്ടേ ആപ്പാണുണ്ട് ഫൈനലി ആച്ചി.
1: അല്ലെങ്കിൽ നിങ്ങടെ ഒരു കനസുണ്ട് നിങ്ങത്ര കനസ് എന്തുണ്ട്
0: ഇക്കത്തെ ഞാൻ ഒന്നും ഡിസൈഡ് മാറിയില്ല സർ മേ ബി ഐ മൈറ്റ് യു ആൾ മൈറ്റ് മീ സീ ഇൻ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഒന്നും ഞാൻ ഡിസൈഡ് മാറിയിട്ടില്ല. അറ്റ് പ്രസന്റ് ഞാൻ ഇക്ക ഈ കിട്ട മെഡലിനെ ഞാൻ എൻജോയ് ചെയ്യുന്നുള്ളൂ. ഐ എം വെരി ഹാപ്പി മൈ ഫാമിലി ഈസ് ഹാപ്പി കൺട്രി ഈസ് പ്രൗഡ് സോ ജസ്റ്റ് ഐ എം എൻജോയിങ് ദ മോമെന്റ് നോട്ട് ഡിസൈഡ് എനിത്തിങ്
1: നിങ്ങളുടെ യശസ് ഗുട്ടേ അത് കാമ്പ ഇക്കത്ര ഈ സമയത്ത് എന്തുകൊണ്ട് അതിനെ നങ്ക എൻജോയ് മാടുന്നു ഇക്ക ഖുഷി പാടുന്നു
0: എവരി എല്ലാ ഏഷ്യൻ ഗെയിംസ് എല്ലാവർക്കും ഒപ്പം ഇത് ഇന്നത്തെ പ്ലാൻ ഇന്നത്തെ പ്ലാൻ ഉണ്ട് എല്ലാവരും ഗാനം മാടുക ഇക്ക റിട്ടയർ ആപ്പ കമ്മ പോവമ്മ ഇക്ക റിട്ടയർ ആപ്പ കമ്മ പോവമ്മ ബട്ട് വെനെവർ റിട്ടയർ ആപ്പ ഒക്കെ ആ ടൈമിൽ ഞാൻ പീക്ക് ആയിട്ട് ബന്ധനുള്ളു അതായത് റിട്ടയർമെന്റ് ആ പിക്ചറെ ഞാൻ അടുത്ത പപ്പില്
1: പോവമ്മ നേരായിട്ട് സുരമണിയതേ ഇക്കാന്നുള്ളൂ
0: അതെ അതെ അത് ഇക്കനാട് കോച്ച് അങ്ങനെ ഉണ്ടോ നീ നിക്ക

0: ഷുറുമടനക്കുള്ള 20 കാലം പിന്നെ ഓടനക്ക് ഇല്ലാണ്ട് എന്താണ്ട്
1: ഇക്കണ കാട്ടതല്ല ഒരു ട്രെയിലർ വെച്ചേക്കേ പിക്ചർ അഭിവാക്കി ഹെ ഇക്ക നങ്ങട ബാലക്കാര മക്ക ഒരു ചെന്നൈന്നെ ഒരു ഏതോ ഒരു സ്പോർട്സിൽ കൂടുക അല്ലെഞ്ച് പോണ്ടപ്പ ഇതില് ഒന്നും ഞങ്ങൾക്ക് പ്രയോജനം ഇല്ല എന്നെണ്ണി പാതിൽ പിടുക
0: സ്പോർട്സ് മാൻ ഇപ്പൊ കച്ചക്ക് സപ്പോർട്ട് ഇഞ്ചിട്ടില്ല ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇഞ്ചാട് സ്കീംസ് ഉണ്ട് കേലിയുടെ സ്കീംസ് ഉണ്ട്
1: അവകാശ
0: ദുംബോണ്ട് അതെ അത് അങ്ങനെ ഡിപ്പെൻഡ് അപ്പ കറക്റ്റ് കോച്ചിങ് കിട്ടുന്നുണ്ട് കറക്റ്റ് ആ ഒരു ലൈനിൽ കറക്റ്റ് വേല് പോച്ചെങ്കിൽ ഞാൻ മാത്രല്ല ദേർ ആർ മെനി അത്ലറ്റ്സ് ഞങ്ങളുടെ ദക്ഷിണ കടലിൽ എച്ചൊക്കെ അത്ലറ്റ്സ് ഉണ്ട് കൊടുങ്ങല എച്ചൊക്കെ സ്ട്രോങ് അത്ലറ്റ്സ് ഉണ്ട് അച്ഛങ്ങ അതിന് എന്താണോ ഞങ്ങൾക്ക് ദാറു ഗൈഡ് മാടങ്ക പ്രോപ്പർ ഗൈഡ് ലൈൻസ് കിട്ടിച്ചെങ്കിൽ അങ്ങോട്ട് പെർഫോം മാടലോ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇസ് വെരി മച്ച് റിക്വയർഡ്
1: മാർഗദർശന ആവശ്യകത ഉണ്ട് ഏത് ബട്ടിൽ പോലും
0: ഇക്ക എല്ലാവരുടെ കയ്യിൽ മൊബൈൽ അതേ അതേ അച്ഛ ദുംബ
1: അതേ മൊബൈലിൽ എല്ലാ അവകാശം ഉണ്ട് കിട്ടുവാ നിങ്ങൾക്ക്
0: ഡിപ്പെൻഡ്സ് അപ്പോൾ ഹൗ ദേ യൂസ് ഇറ്റ് അത് അങ്ങടെ മേലെ ഡിപ്പെൻഡ് അത് അത് അങ്ങ എങ്ങനെ യൂസ് തുമ്പോ മക്കങ്ങ ഗെയിംസ് മൊബൈൽ ഗെയിം ആ ഗെയിം ഈ ഗെയിം അതിലെ ഇൻവോൾവ് ആയിട്ടുണ്ട് സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ ഹൗ ദേ യൂസ് ഇറ്റ്
1: നിങ്ങളുടെ പക്കയൊക്കെ ധാരാളം നിങ്ങൾക്ക് കൊത്തുള്ള നിങ്ങളുടെ പക്കത്തോ ബന്ധുക്കളോ ധാരാളം നാനും ഇന്ത ഒരു സ്പോർട്സിൽ കൂടെ ഉണ്ട് നാനും ഓട്ടക്കാർത്തി ആണ്ടു ഇന്നെല്ലാം ബന്ധ കേപ്പാ നിങ്ങളുടെ അഭിപ്രായം
0: ഇല്ല ഇല്ല സർ എല്ലാവരും എഡ്യൂക്കേഷനെ ഇത് പ്രിഫർ ചെയ്യുന്നുള്ളൂ
1: ജാസ്തി എഡ്യൂക്കേഷൻ നോട്ടുക
0: ഇച്ചക്കെല്ലാം
1: ഞങ്ങൾ തക്ക പന്തത്ത് നിങ്ങൾ ബാർ ചായൽ കൊടുത്തക്കനും തക്ക പറഞ്ഞുള്ള നിങ്ങൾ കൊടുക്ക ബന്ധടിപ്പിര
0: കൊടുക്കല് അങ്ങനെ ബപ്പ കാപ്പിച്ച ഞാൻ ക്യാമ്പിലുള്ള കാരണം ബപ്പക്ക് തുമ്പ കഷ്ടം മമ്മി ഇടയില പോയേണ്ടിപ്പ ഇക്ക ഞാൻ റീസെന്റ് ആയിട്ട് നാടെ കസിൻറെ നേമിങ് സെറമനി ഇഞ്ചത്ത് മടിക്കേരില സോ അതൻ പോയിട്ട് ഇക്ക ജസ്റ്റ് 5-6 മന്ത്സ് ഇങ്ങനെ മാരേജ് അങ്ങനെ എന്താ വെച്ചാൽ ഒക്കേഷൻസ് ഇപ്പൊക്കെ മാത്രം ഞാൻ പോപ്പോ നിങ്ങൾ വെച്ചെങ്കിൽ നാടൻ മനക്കേ പോപ്പൊക്കെ അഞ്ച് മംഗ്ലൂർക്കേ പോപ്പൊക്കെ ടൈം കിട്ടില്ല ഞങ്ങൾ ക്യാമ്പിൽ ഇപ്പൊ ഞങ്ങൾ ക്യാമ്പിൽ പെർമിഷൻ കിട്ടതേ കഷ്ട സോ ഞാൻ ഉമ്മ മമ്മി എല്ലാം അല്ലിക്കേ ബപ്പ ത്രിവേണ്ടര മാട് ഞാൻ അല്ലി പട്ടേൽ അല്ലെങ്കിൽ അല്ലിക്ക് അല്ലേ ബപ്പ ക്യാമ്പിലുള്ള ജാഗക്ക് ഞങ്ങൾ പെർമിഷൻ കിട്ടില്ല സോ ഞാൻ ഇമ്പോർട്ടൻറ്റ് ഒക്കേഷൻ മാരേജ് അടിക്ക ബ്രദറെ മാരേജ് ഇഞ്ചത്ത് ബ്രദറെ ബേബിയുടെ നേമിംഗ് സെറമനി കൊടുക്കല് സോ അന്ത ഇമ്പോർട്ടൻറ്റ് ഒക്കേഷൻസിൽ മാത്രം ഞാൻ
1: കൊടുക്കുക
0: ഫസ്റ്റ് ഓഫ് ഓൾ തിരികൽപ്പതേ ഐ ഡോണ്ട് ലൈക്ക് ഗോയിങ് ഹിയർ ആൻഡ് പ്രാക്ടീസ് പ്രാക്ടീസ് റൂം പ്രാക്ടീസ് റൂം ഇച്ചക്ക് നാട് ഒരു സറൗണ്ടിങ്സിലുള്ളു മോളാട് അല്ലിയാട് ഇല്ല അങ്ങനെ നാക്ക് ഇൻട്രസ്റ്റേ ഇല്ല സോ മനക്ക് എക്ക നാക്ക് ടൈം കിട്ടും അക്ക മനക്ക് പോപ്പി ഞാൻ ഐ ഹാവ് മൈ നീസ് സോ ഇക്ക 7 മന്ത്സ് ആച്ചി അവൾ നോട്ടത്ത് സോ ഐ എം വെയിറ്റിംഗ് ടു മീറ്റ് ഹെർ എല്ലാരും വെയിറ്റ് പണിയുണ്ട് മൈ ഡാഡ് മോം ബ്രദർ എല്ലാരും ദേ ആർ വെയിറ്റിംഗ് സോ മത്തിന്റെ ദേ വിൽ ബി എവ്രി വൺ അറ്റ് ദ എയർപോർട്ട് ടു റിസീവ് മീ സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് ഓൾസോ
1: അഞ്ചെങ്കിൽ നങ്ങ ഏതോ ഒരു സാധനം ബട്ടിൽ പോപ്പക്ക ആ സാധനക്കായിട്ട് നങ്ങ എച്ചക്കനെല്ലാം കണ്ടോന്നതും ഒരു ഗ്യാനായിരുന്നു നിങ്ങളുടെ ഈ തക്കിൽ അത് കൊത്താപ്പ നോട്ടൊക്കെ അയ്യോ ഇനിപ്പോ
0: കസിൻസ് എല്ലാം ഒമ്മ കൊത്തേപ്പില്ല ദാറ് ഇങ്ങ ദാറ് ഇങ്ങ ഇങ്ങ ചെറുപ്പത്തിലാണ് നോട്ടി തിന്ന അച്ഛക്ക് അങ്ങ് ഗ്രോനപ്പാന പിന്നെ ഇങ്ങളേനാ ഗൊത്തേ ആപ്പിഞ്ചു നാട മമ്മിര സിസ്റ്റർ മക്കങ്ങടെ മക്കങ്ങ നോട്ടൊക്കെ ഇച്ചക്ക് മല്ലോ ബിക്കോസ് നെവർ ഗോട്ട് ടൈം ടു മീറ്റ് ദം അങ്ങനെ അച്ഛൻ ഞാൻ ഒമ്മ ഗ്യാനോട് ഇച്ച കാല അച്ഛല്ല 22 ഇയേഴ്സ് ഐ ഹവ് നെവർ ബീൻ ഇൻ ടു ഫാമിലി റീയൂണിയൻ ആട് എന്താ ഒന്നും ടൈമേ കിട്ടില്ല നാക്ക് ഐ മീൻ ഫാമിലി നാട് ഫാമിലി പക്കെ പോപ്പൊക്കെ നാക്ക് ടൈം കിട്ടില്ല ഒമ്മ ഗ്യാനോടൊക്കെ അപ്പ മതി അല്ല സ്റ്റോപ്പ് അച്ഛങ്കി ഇങ്ങനെ മെഡൽ എടുത്തിന് പപ്പൊക്കെ വെൻ ഐ മേക്ക് ദം പ്രൗഡ് പ്രൗഡ് മോടൊക്കെ ആ ഫീലിംഗ്
1: പോരാട്ടില്ല അതെല്ലാം എക്സാം ബപ്പൊക്കെ അക്കല്ലോട്ടി ക്രിക്കറ്റ് ബപ്പോ ടി വി നോട്ടോ ഇന്നതേ
0: ബലിപ്പൊണ്ട്
1: നിങ്ങക്ക് ഇതേ സാധന ബട്ടാന്ന് നിങ്ങൾക്ക് ഗൊത്തായത് ആ ബട്ടേൽ ഓടിയുള്ള ഞങ്ങളുടെ മാച്ചിട്ട പൂവമ്മ ഇങ്ങ ഇഞ്ഞൂ വലിയ സാധനം മാടട് ഇഞ്ഞു നല്ല പെതക്കൊന്ത പറട് നിങ്ങട ഈ പൂരന്നത്തെ ബാള് പൊളിഞ്ഞിത്ത് പറടുന്ന് ബൈന്ദവ
0: നിങ്ങൾക്ക്
1: ഇടീ കൊടകര ജനട പറവായിട്ട് 2 മെഡൽ പടന്നാണെങ്കിൽ എനിക്ക് ഒരു അഭിനന്ദനം
2: ജപ്പാനിൽ നടന്നിട്ടുള്ള ഈ കുരിര ഏഷ്യൻ